മരിച്ചുവിന് തൊഹാമിൻ്റെ അക്ഷമങ്ങളെ പറഞ്ഞ ഘോഷകലാങ്ങനെ ടൈമങ്ങളെ മച്ചപ്പിച്ചു തൊഹാമി മരിച്ചുവിന് തൊഹാമി ഇന്ത്യയുടെ ഹസ്തകന്നമി കില്ലുണിൻ്റെ ഒരു ഹസ്തകന്നമെ പറഞ്ഞമി പിശുക്കുമ്പോഴൊക്കെ മൊട്ടവണങ്ങോട്ട് വിന്നു എല്ലാ തൈ മാറ്റ് വിന്നു തൈ മാറ്റ് വിന്നോ ഇച്ഛാണ് പിശുക്ക് വിന്നൊക്കെ പോകും എല്ലാ വിന്നലൊക്കെ മതി ഇതൊക്കെ മെതക്കോട്ട് വിന്നലുകൂ മെതക്കങ്ങളിട്ട് വിന്നലുകൂ പിശുക്ക് വിന്നശി പോകും ലക്ഷ്യത്തിനൊക്കെ മതി ശരിയില്ല പിശുക്കാലും വിത്താലും മനിച്ചാലോ ഹട്ടത്തില്ലെങ്കിൽ ചിക്കുവീൻ സിഹമ്മത്തിക്കുള്ളിട്ടാലോ ലക്ഷണം അന്ന ചട്ടി കൊട്ടാലോ കണ്ണു ഇല്ലെങ്കിലും മനിച്ചാലേ ആലോചിച്ചിട്ട് ഇല്ലെങ്കിലും പിശുക്ക് എച്ചാലേ മെച്ചാലോ കലോ അങ്ങോട്ട് ശരിയില്ല പിശുക്കാലോട് കണ്ണു ഏ അതൊന്നും മഹാമിച്ച് കൊണ്ടേച്ചോ തേമ ഉയർച്ച മെച്ചങ്ങിട്ട് പോകും നിർശി മകൾ അങ്ങിട്ട് പോകും ഈ മിർച്ച മെച്ചങ്ങിട്ട് പോകും തേമ ശ്രീലോ കുറച്ച് കൂട്ടി കട്ടണ്ടയാൾ കണ്ടു ശിഹമ്മാ മിപ്പിങ്ങശുവാലോയിൻ ശ്രീലോകാലോയിൻ ഇനിച്ചുകളുങ്ങിട്ട് ഇരായിശുമാലുകളെ പോലുങ്ങിട്ട് നിർക്കിറ്റാപ്പിക്കും ചുറ്റി ചുക്കായിട്ട് പോയാലോ ചുറ്റി പോയി പോയി ഹട്ടോ എനിക്കകളാവിടെ ചുറ്റി ഇനി വിഷയം എനി തൊളത്തിങ്ങിൻ്റെ വിടലൊത്തിങ്ങിൻ്റെ മിക്ക നിർപ്പാങ്ങണ്ണി ഒക്കെ ചെയ്യും ശുഭിച്ചിങ്ങനെ തേമ ശുഭഹങ്ങനെ പിശുക്ഷത്തിനാണ് ഹുക്കണു ഉള്ളുലിമാ പിശു പിശവും മണ് അക്കൊട്ടയിലോ ഉള്ളു അല്ലോട്ടെങ്കിൽ കണ്ണു തേമ അക്കൊട്ടയിലോ ആലോല കണ്ണു ശുഭഹങ്ങിട്ട ശുഭിയോട്ടോ ആലോല കണ്ണു കൈതാലോല കണ്ണു കിലലുക പോയാണു കിലലു കളി പോയാലോല മുന്നിൻ്റെ മാറ്റ സിഹമോട്ടോ ആലോല കണ്ണു കിലലുക അശോകം ചെയ്യപ്പാ ഈ ചാപങ്ങാലോ തൽച്ചുണി പിശു ഹുജിമ്മിലാഖലുക ഹസുവ ഹുജിലുമ അങ്ങിയുങ്ങിട്ട് മിമിക്ക് ജുലുക ഹുണി അശീല പിച്ചോട്ടിക്ക് ജുഗു തേമ അശീല തപക്കോ അഖലുക ആളുണ്ണി ഊമജിയാലേ നഷ്ടപാലം മറ്റു പെൻസുകയാണ് തെച്ചുമനിലുണ്ണി വീട്ടമ്മ മീശമുണ്ടെ മഹലുക ആലോചിക്കൊണ്ട് പിള്ളേ പറ്റു ഹലകം ഹൊക്കെ പലകല്ലുണേ ഇപ്പം ശക്തിപനിങ്ങിട്ടു തേമ താൻ ഇപ്പക മണിച്ചു മുൻ ഇപ്പോൾ മതി നൂലിറങ്ങിമിയറക്ക നോക്കിയ ചെയ്യും നോക്ക് നോക്കി നോക്കിട്ട് മിനി പറഞ്ഞാലാക്കു പശിക്കുന്നിട്ടാണ് വിളങ്ങിട്ടുകളോണം ശിവനപ്പോ ടൈമ നോക്കിയ ചിന്നിച്ചിട്ടാ ശിവനപ്പോ നോക്കിയ ചെയ്യും മിച്ചിട്ട് കാണും പൂജോട്ടു അശീലാമുട്ടലാട്ടിയോ ശിഖലുമി ശിഖലും ശിഖമ്മിറ്റാലോ കണ്ണു ശിഖമാലോ കണ്ണു ശിഖൽ ദിഹിമകട്ടാലുമ്മി വേ അമുക്കു മിക്ക ജോബം മഹലരുക ഇതാണ് മിക്ക ചുണ്ണയൊക്കെ പിന്നെ അപ്പി ചുണ്ണി ചുണ്ണയൊക്കെ വെച്ചുകു തേമ നപ്പിച്ചുകു നെല്ലിയാണി അപക്ഷമായോ കൊണ്ണി നെല്ലിയാണി പിള്ളങ്ങ പിന്നും ഉപ്പലു കട്ടുമിങ്ങ അമക്കുങ്ങണിക് അമക്കുന്നതായിട്ട് കട്ടുമിങ്ങ സപ്പേറ്റിലുമ്മി പിറ്റുമിങ്ങണി നപ്പിച്ചു തല്ലിയാനിയിലെല്ലാം മണ് ഊമിങ്ങ ആയുഷ്ടങ്ങനെ ഉള്ള ലോക്ഷമയുങ്ങ ഉണിയറങ്ങി ചോർന്ന് ചട്ടുവിൻ്റെ പിങ്ങ കേസിങ്ങ പിർച്ചുകു തച്ചുമ്മ കേസിയപ്പോൾ കൊണ്ടു പിർച്ചുകു പി ഹുല്ലിശാവുകയറങ്ങിച്ച് മകിച്ചുകു ശുനോ പൊട്ടം മറ്റും പിന്നെ ലോക്ഷമയുങ്ങ തന്നങ്ങ ഉണിയകമെന്ന് കക്കു തൈന്നാലും ഉണിയല കത്തി കൊച്ചിരാ തന്നെ പക്ക സുഖിക്കു തേമ നീ മക്കുമീ കണ്ണു തേമ തൈന്നങ്ങ ഉണിയങ്ങ കൊട്ടിക്കു നീ അഹുട്ടലി ശുനോപ്പ നീ അഹുങ്ങട്ട ഹറച്ചി വിങ്ങണി പിഗിയാലി വിനിച്ചുണു ശുനോപ്പട്ടാന്ന കിയസുള്ളു കിജു വിനി ഉമ്മയിലു ഹങ്ങിത്തോ ഒക്കെ ഹക്കലങ്ങി ഒക്കുമീലോ നിപ്പി ഹലങ്ങിത്തോ ലങ്ങട്ടുന്നകു തേമ പിന്നെ തെക്കൊക്കു ശിക്കുവാലുമ്പോൾ കാലം വന്നി ശാലം അന്ന് ശാലം തേമ ഇല്ലുള്ളി ശിവപ്പൊക്കെ ഉണ്ടെങ്കിൽ തോളവിട്ടില്ല പോ പിള്ളേ ശരി.

മുൻ അമ്മളോ ഹനു നല്ലി തൊന്നെ ഊട്ടുകാലോട്ടി അമ്മളോ ടേമാക്ക ഇസുമാലോട്ടിയില്ല അക്കുണി ടേമാക്ക ഹനുകയല്ല സുനാമിക് പിയുസമാ.